0: ശ്രിയേ സ്വാഹ
1: ശ്രിയഞ്ച ലക്ഷ്മിഞ്ച പുഷ്ടിഞ്ച കീർത്തിം ച നൃണ്യത
0: വന്യം ബഹുപുത്രതാം
1: ശ്രദ്ധാമേദേ പ്രജാസന്തദാതു സ്വാഹ
0: കൃഷ്ണാസ്തില ശ്വേതാസ്തില സൗമ്യാവശാനുഗാഹ
1: പുനന്തു മേ പാപം യത്കിഞ്ച ദുരിതം മയി സ്വാഹ
0: അസ്യാന്നം നവശ്രാദ്ധം ബ്രഹ്മ ഗുരുതൽപകഃ
1: ഓസ്തേയഗും സുരാപാനം ഭ്രൂണഹത്യാതിലാശാന്തികും ശമയന്തു സ്വാഹ
0: ലക്ഷ്മേസ്ത പുഷ്ടേസ്ത കീർത്തിഞ്ചാനുണ്യതാം
1: മണ്യ